0: helloja, kain siellä heisi laite. Tiedä tällainen karanen peväkä antiiloitsuinen viekhaan tumhaudava. Tuttuin tiesorkaasi läsipäin lapaan. Sannan ja tota. Tota tuollainen sorkaalla onkaan tinget tota. Ja minä vielä on se anhoituukka laltajakka. Fing riomea civil population NGO tälle. Civil population. Voimme tälle kohdantika. Ahmaan tiemriava. En viek natura. Sanda turkhanin. Andor tälle tiemriomea. Atira tuollainen kohdantikaanin. Sanda nasatikana laa. Suin viek nasannan tuollainen. Kohdan hoitu teka tron namassa perandia. Maaselangin kasvaa kaalin indes sorkaa ka antron nangai ka no tron tata. Sumi su eminen kaanti ja ennet sijaan sanoo poka an ove tani. Sankha se kosom seri paru nikasia. Hamikum kaan pural deengale aho te kaalin. Raltuam ne ansipaitelen loulu vekka an o tani. Sumi an o su In biang da khala zui da a ming mai nia in biang da tia. In dia sor ka rama ka nian hom se ke che le zon se ke che ka ka da to ka mi zon rama tang ka nian liu chen ga wan ar ka ka mi te tiim le pura de ga hau te ka in biang na chan ta su su a bul chan na ni pot mai ni
1: lalkhama chuan kumsom ni chungzet ramboya an omnuwa mizoram in remnatluan thlinga nei thei chu lom oma ti hleya mizoram peace accord chu mizoram tana beseina engle midang te tan po a khonwar anga chiang taka hmu thei beseina engle enton tur remnatluan thlinga ni atia remna nei turami puite in pekna aro pui thu soin mitin du thu sa ma thleng atia ni remna thu thlung ziak tura malaka ni dan ama soi lo ngai tha ila
0: kha phisa khot kha sarkar indian sovereign state pani tana agreement an siam na ro tribal health group sarkar rang health le sarkar ayo ten in remna siam an hier lo wa chume in kar in remna chan ya chu wangen ale lam le lam na do thu ang kha chu ani the ra na nga chu thi chung chu ani constitution amen yel ngai amen pa yel memorandum of settlement a thu si ma kha memorandum of settlement ni sa enga ne kan settle chu kan bo na kha kan ti to pa kan settle ya a tha to kha kan nga ya me zo chu an ale la wa chu ani indian sarkar pa Atatoka Mingai Puya, State Minpea, Constitution Amen Hiera, and Amen Nazonin, Consistent Amtak Minpea. Parliament Dansiam Rangan, Mizoram Peculiarities, Tribal Law, Kanumdan, Kanalam Tekan, Middle Ozonga, Tilkal Renazu, Parliament Dansiam Napai Tezera, Katiang Lodium, Engdange Tul. Peace settlement han han til mjøter til. Kajen, men man har nam av settlement han han har funnet så det var ikke gatt meg. At ha tog, men ikke skjer ikke sånn. Bakar la tjøren, konstitusjon her den amena, han amen pa. 371 at tjøren til Boibo, transfer of land, denne society, men jo ennå kan lukte i chan til den her, kan ha mizo parliament da siam mizo kalphung kan khosara ne indem lo kan ti chon parliament ab chhe de the kan kan custom kan tradition da kan kan om da na mil lo chuan in parliament da siam ka chhe the hiera da 371 ji hi ram la ga om the ngai po ka lo de ke lo wa a tha tang rang se che parliament na a da siam ne de state legislative assembly na apai thei rengot te chato ka ka ngai sim sim ke chuan memorandum of settlement da kan kan kan don te mizoram ina kan san pho kan lak te kan nen rep ne he he a cha chu independent san ye de ro chuan om te don me ka te ba ya
1: MNF le India sarkar in rem nuwa hian Mizoram hian machop tam taka nei tih sia in

0: మెడల్ అతి విశిష్ట సేవా మెడల్ సేనా మెడల్
1: సాత్ బహదూర్ కు మిలేగా సర్వోత్తమ యుద్ధ సేవా మెడల్ సబ్సె పహలే బారీ హై లెఫ్టినెంట్ జనరల్ ప్రతీక్ శర్మా కి పరమ విశిష్ట సేవా మెడల్ అతి విశిష్ట సేవా మెడల్ మద్రాస్ రెజిమెంట్ కే ఆప్ అధికారి హై ప్రాప్త కర్తవ్య హై యుద్ధ కి దౌరాన్ అపని సేవాఓ కే లియే సర్వోత్తమ యుద్ధ సేవా
2: സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർഷത്തെ സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. പി ടി എസ് സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ഉറപ്പാക്കുന്നു. അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ

0: ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെ കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: ഭാരതീയ വായുസേനാ ഉത്കൃഷ്ട അധികാരി പൈലറ്റ് എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതി അതിവിശിഷ്ട സേവാ മെഡൽ പ്രാപ്ത കർത്തേ ഹുയേ അപ്നാ സർവോത്തമ യുദ്ധ സേവാ മെഡൽ സല്യൂട്ട് കർത്തേ ഹുയേ രാഷ്ട്രപതി ജി കോ ഔർ അപ്നെ
2: വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജീത് സിംഗ് പരം വിശിഷ്ട സേവാ മെഡൽ അതി വിശിഷ്ട സേവാ മെഡൽ നൌസേനാ മെഡൽ സേവാ നിവൃത്ത്
0: പ്രസന്റഡ് ഗ്രാൻഡ് അവാർഡ് ആൻഡ് സർവോത്തമ യുദ്ധ സേവാ മെഡൽ വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജീത് സിംഗ് പിവിഎസ്എം എവിഎസ്എം ലെഫ്റ്റനന്റ് ജനറൽ നീരജ് വാഷ്നേ
1: വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജീത് സിംഗ്
0: ലെഫ്റ്റനന്റ് ജനറൽ ഹർവിന്ദർ സിംഗ്
1: സർവോത്തമ യുദ്ധ സേവാ മെഡൽ ആപ്നേ ഭാരതീയ നൌസേനാ മെ യുദ്ധ കെ ദൗരാൻ
0: ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് along with other unit ministers and senior officials of armed forces are also present on the occasion.
3: Air Marshal
1: നർമദേശ്വർ തിവാരി പരം വിശിഷ്ട സേവാ മെഡൽ അതി വിശിഷ്ട സേവാ മെഡൽ പ്രാപ്ത കർത്തേ ഹുയേ സർവോത്തമ യുദ്ധ സേവാ മെഡൽ
0: എയർ മാർഷൽ Seva Medal, Seva Nivrit.
3: The next recipient of Sarvottam Yudh Seva Medal is Air Marshal Jitendra Mishra, ABSM, VSM flying pilot,
0: The government of Haryana and Rajasthan signed an agreement for the construction and implementation of the Yamuna Water Project in the presence of Home Minister Mishra in New Delhi.
1: सर्वोत्तम युद्ध सेवा मेडल और सैल्यूट करते हुए राष्ट्रपति जी को
0: वाटर रिलेटेड प्रॉब्लम फेस्ड बाय द पीपल ऑफ हरियाणा एंड राजस्थान
1: आज के जो रक्षा अनुग्रह थे उनका मिलियन क्यूबिक समापन होता हुआ रक्षा सचिव राष्ट्रपति जी के सामने जाते हुए
0: थ्रू थ्री अंडरग्राउंड पाइप लाइन फ्रॉम द नेक्स्ट मंथ टू अक्टूबर
2: आपकी अनुमति हो तो रक्षा अलंकरण
0: समारोह अ डेली फॉर टुडे एक्सटेंडेड टिल जुलाई 11 द जुडिशियल कस्टडी ऑफ 10 अक्यूज्ड इन द नीट यूजी 2026 पेपर दिस केस बीइंग इन्वेस्टिगेटेड बाय द सेंट्रल ब्यूरो ऑफ इन्वेस्टिगेशन ऑफ सीबीआई Earlier on 15th June, the Rao Cabinet Court had extended the judicial custody of the 10 accused till today. The CBI has so far arrested 13 accused in the case and is investigating an alleged network involved in procuring and circulating NEET UG question papers ahead of the examination. Foreign Secretary Vikram Misri today dismissed reports claiming that India and Pakistan held a track two dialogue on the sidelines of a security conference held in Sri Lanka. Responding to questions, Mr. Misri said, such interactions are neither new nor recognized by the Indian government. Foreign Secretary said that as far as the Indian government is concerned, there is no official participation, support or involvement in events like these. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom. Mr. Goyal met the Development Minister of Greece, Takis Theodorakakos, today. Mr. Goyal said they discussed strengthening the India-Greece economic partnership through greater trade, investment, industrial cooperation and resilient supply chains. He added that they also explored opportunities to deepen collaboration in manufacturing, startups, and emerging technologies for the shared prosperity of both the nations. India's industrial output growth, as measured by the Index of Industrial Production, or IIP, expanded by 5.1% in May this year on an annual basis. As per the data released by the Ministry of Statistics and Program Implementation, or MOSPI, growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing, as well as water supply, sewerage and waste management sectors posted a 5.5% growth. However, mining and quarrying sector proved to be a laggard, decelerating by 1.6%. An intern